0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ വി ആദർശ് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീ മാഞ്ഞൂർ രഞ്ജിത്ത്, മൃദംഗം തുറവൂർ ശ്രീ പി അരുൺകുമാർ, ഗെഞ്ചിറ പനമറ്റം ശ്രീ എ അരുൺ. ആദ്യം നാട്ടരാഗത്തിൽ നിന്നെ ഭജന എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
2: ദിസ് ഇസ് രാഗം 24/7 DTH Anytime Indian Music. Listen to Carnatic Classical Vocal Recital by Shri V. Adarsh. He is accompanied on the violin by Shri Manyur Ranjit, on the Mridangam by Thuravur Shri P. Arun Kumar, and on the Ganjira by Panamattam Shri A. Arun. He begins his Carnatic Classical Vocal Recital with a composition of Saint Thyagaraja, Ninne Bhajana, in the rag Nata, set to Adithal.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി എം എൻ സാവിത്രി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ, മൃദംഗം ശ്രീ വി വിഷ്ണുപ്രസാദ്. ആദ്യം മോഹനം രാഗത്തിൽ രക്തഗണപതിം എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Carnatic classical vocal recital by Shrimati M.N. Savitri. She is accompanied on the violin by Shri S.R. Mahadeva Sharma and on the mridangam by Shri V. Vishnu Prasad. She begins a Carnatic classical vocal recital with a composition of Muthuswami Deekshithar, Rekta Ganapadim, in the rag Mohanam, set to Adithal.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച രക്തഗണപതിം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം മോഹനം, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, രക്തഗണപതിം. ഇൻ ദ രാഗ് മോഹനം, സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി ലതാംഗി രാഗത്തിൽ മരിവേരെ ദിക്കവരോ എന്ന കീർത്തനം കേൾക്കാം. ഖണ്ഡചാപ്പ് താളം, പട്ടണം സുബ്രഹ്മണ്യ അയ്യർ കൃതി.
1: Continuing her Carnatic classical vocal recital, she will now present a composition of Pattanam Subramanya Ayyar, Marivere Dikki Varu, in the rag Latangi, set to Kandachaputal.

0: പട്ടണം സുബ്രഹ്മണ്യ അയ്യർ രചിച്ച മരിവേരെ ദിക്കെവ്വരോ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ലതാങ്കി, ഖണ്ഡചാപ്പ് താളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് പട്ടണം സുബ്രഹ്മണ്യ അയ്യർ, മരിവേരെ ദിക്കെവ്വരോ. ഇൻ ദി രാഗ് ലതാങ്കി, സെറ്റ് ടു ഖണ്ഡചാപ്പ് താൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി MN സാവിത്രി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ശ്രീ SR മഹാദേവ ശർമ്മ, മൃദംഗം ശ്രീ V വിഷ്ണുപ്രസാദ്. ഇനി സൗമിത്രി ഭാഗ്യമേ എന്ന കീർത്തനം കേൾക്കാം. രാഗം ഖരഖരപ്രിയ, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: ദിസ് ഇസ് രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു കർണാടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ by Shrimati MN Savitri. She is accompanied on the violin by Shri SR Mahadeva Sharma and on the mridangam by Shri V Vishnu Prasad. Next is a composition of Saint Thyagaraja, Saumitri Bhagyame. In the rag Gharhara Priya, set to Adithal.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച സൗമിത്രി ഭാഗ്യമേ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഖരകരപ്രിയ, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, സൗമിത്രി ഭാഗ്യമേ. ഇൻ ദ രാഗ് ഖരഹരപ്രിയ, സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി ശ്രീരാമ ജയരാമ എന്ന കീർത്തനം കേൾക്കാം. രാഗം ഏതുകുല കാമ്പോജി, ഖണ്ഡചാപ്പ് താളം, ത്യാഗരാജസ്വാമികൾ കൃതി.
1: Shrimati M. N. Savitri concludes her Carnatic classical vocal recital with the composition of Saint Thyagaraja, Shri Rama Jayarama. In the rag, Yedukula Kamboji, set to Kandachaputal.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച ശ്രീരാമ ജയരാമ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം എതുകുല കാംബോജി, ഖണ്ഡചാപ്പ് താളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, ശ്രീരാമ ജയരാമ. ഇൻ ദ രാഗ് യദുകുല കാംബോജി, സെറ്റ് ടു ഖണ്ഡചാപ്പ് താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി എം എൻ സാവിത്രി അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ. മൃദംഗം ശ്രീ വി വിഷ്ണുപ്രസാദ്.
1: യു വർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീമതി എം എൻ സാവിത്രി. Accompanying artist was Shri S.R. Mahadeva Sharma on the violin and Shri V. Vishnu Prasad on the mridangam.
0: Ragam 24-7 DTH. Bharatiya Sangeethathinu 24 manikkoorum oru channel. Ippol laya vinyasam kelkam. Mridangam Shri Balakrishna Kammath. Khadam Vaazhappalli R. Krishna Kumar. Adi Thaalam.
1: This is Ragam 24-7 DTH. Anytime Indian music. Listen to percussion ensemble by Balakrishna Kammath on the mridangam and Vaazhappalli R. Krishna Kumar on the ghatam. Listen to Adi Thaal.

0: ഇതുവരെ കേട്ടത് ലയവിന്യാസം. മൃദംഗം ശ്രീ ബാലകൃഷ്ണ കമ്മത്ത്. ഖടം വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ. ആദിതാളം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വർ ലിസ്ണിംഗ് ടു പെർക്കഷൻ എൻസാമ്പൽ ബൈ ബാലകൃഷ്ണ കമ്മത്ത് ഓൺ ദ മൃദംഗം ആൻഡ് വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, anytime Indian music.

ഇനി ശ്രീമാതൃഭൂതം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി കന്നഡ രാഗം മിശ്ര ചാപ്പുതാളം ലിസൺ നൗ ടു ശ്രീമാതൃഭൂതം കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ ഇൻ രാഗ കന്നഡ സെറ്റ് ടു മിശ്ര ചാപ്പുതാളം.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ആകാശവാണി ജി ശ്രീവിദ്യയുടെ വീണക്കച്ചേരി കേൾക്കാം. കെ എം എസ് മണി മൃദംഗം, കെ ഹരിപ്രകാശ്, മുഖർശംഖ്.
2: Now we bring you a Veena recital by G. Srividya. She is accompanied by K. M. S. Mani on Mridangam and K. Hariprakash on Moh Singh.
1: Saranga Ragathil Indamodi enna varnathode kacheri aarambhikkunnu. Aadithaalam Thiruvettiyoor Thyagayyar Kruthi.
2: The concert starts with an Aadithaala Varna Indamodi in the Raga Saranga, composed by Thiruvettiyoor Thyagayyar.

0: ഗണനായകം രാഗം പൂർണഷഡ്ജം ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർകൃതി.
1: നെക്സ്റ്റ് ഈസ് ഗണനായകം ഇന്ദരാഗ പൂർണഷഡ്ജം സെറ്റു ആദിതാള കമ്പോസിഷൻ ബൈ മുത്തുസ്വാമി ദീക്ഷിതർ.

0: അടുത്തത് മന്ദാരി രാഗത്തിൽ എന്നാളു ഖണ്ഡജാപ താളം മുത്തയ്യ ഭാഗവത കൃതി.
1: നെക്സ്റ്റ് ഇസ് എന്നാളു ഇൻ ദ രാഗ മന്ദാരി സെറ്റ് ടു ഖണ്ഡജാപ താള കമ്പോസ്ഡ് ബൈ മുത്തയ്യ ഭാഗവതർ.

0: നാഗസുരാവലി രാഗത്തിൽ ഗരുഡഗമന സമയമിതേ. രൂപകതാളം പട്ടണം സുബ്രഹ്മണ്യർ കൃതി.
1: നെക്സ്റ്റ് കമ്പോസിഷൻ ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ഇൻ നാഗസ്വരാവലി രാഗ ഗരുഡഗമന സമയമിതേ സെറ്റു രൂപകതാള കമ്പോസ്ഡ് ബൈ പട്ടണം സുബ്രഹ്മണ്യർ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജി ശ്രീവിദ്യയുടെ വീണക്കച്ചേരി. കെ എം എസ് മണി മൃദംഗം, കെ ഹരിപ്രകാശ്, മുഖർശംഖ്.
1: യു ആർ ലിസണിംഗ് ടു എ വീണ റെസൈറ്റൽ ബൈ ജി ശ്രീവിദ്യ. ഷീസ് അക്കമ്പനീഡ് ബൈ കെ എം എസ് മണി ഓൺ മൃദംഗം ആൻഡ് കെ ഹരിപ്രകാശ് ഓൺ മോസിംഗ്.
0: കച്ചേരി തുടരുന്നു. സൗമിത്രി ഭാഗ്യമേ, രാഗം ഖരഹരപ്രിയ, ആദിതാളം ത്യാഗരാജകൃതി.
1: Continuing the recital, G. Srividya brings you Saumitri Bhagyame in the raga Kharahara Priya, set to Adithala, composed by Tyagaraja.

0: അടുത്തത് സ്വാതി തിരുനാൾ പദമാണ്. തെളിവിയലും മുഖം എന്നാരംഭിക്കുന്നു. രാഗം പുന്നാഗവരാളി, മിസ്റ്റർ ചാപ്പ് താളം.
1: നെക്സ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് തെളിവിയലും മുഖം ഇൻ ദ രാഗ പുന്നാഗവരാളി. സെറ്റ് ടു മിശ്ര ചാപ്താള, കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

0: അവസാനമായി സുരുട്ടി രാഗത്തിൽ അരുണഗിരിനാഥരുടെ തിരുപ്പുകൾ ചതുരശ്രജാതി ഏകതാളം.
1: The last composition of this concert is a Tirupugal in the raga Surutti, set to Chatrashrajadi Eka, composed by Arunagirinathar.

0: ഇതുവരെ കേട്ടത് ജി ശ്രീവിദ്യയുടെ വീണക്കച്ചേരി, കെ എം എസ് മണി മൃദംഗം, കെ ഹരിപ്രകാശ് മുഖർശംഖ്.
1: You were listening to a Veena recital by G. Srividya. She was accompanied by K. M. S. Mani on Mridangam and K. Hariprakash on Mosing.
0: Ragam DTH channel nuvendi ee paripadi thayaarakkiyathu Aakashavani Thrissur Nilayam. This program was a contribution by Thrissur Station of All India Radio for Ragam 24/7 DTH channel Anytime Indian Music.